ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ യെസ് സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണി ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയും ഇവിടെ പ്രസൻ്റ് ആണ് കേട്ടോ. സോ മിണ്ടാതിടിക്കുയിലേ കണ്ണനുണ്ണി ഉറങ്ങണ നേരത്ത്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണല്ലേ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവി നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. യെസ്, സോ ആ ഒരു മൂവിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ ലാലേട്ടൻ തകർത്തഭിനയിച്ചൊരു മൂവിയാണ്. സോ ലാലേട്ടനൊരു അൾഷിമേഴ്സ് രോഗിയുടെ ഒരു റോളായിരുന്നു ചെയ്തത്. യെസ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? ഇന്ന് സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. സോ നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പുവരും. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി. My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മുടെ ലാലേട്ടൻ അൽഷിമേഴ്സ് രോഗിയായിട്ട് അഭിനയിച്ച ഒരു മൂവി ഉണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ആ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു വിങ്ങലുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടാമത്തെ തവണ ആ മൂവി കാണാനായിട്ടുള്ളൊരു ചങ്കൂറ്റം കാണിച്ചിട്ടില്ല. കാര്യം എനിക്ക് ഒന്നാമത്തെ തവണ കണ്ടപ്പോൾ തന്നെ മതിയായി. കാര്യം അത്രയും നമുക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സീൻസും സീക്വൻസും ഒക്കെ വരും. നമുക്ക് ഒരുപാട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കഥാപാത്രങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരുടെയൊക്കെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് ആ മൂവിയിലൂടെ കാണാൻ സാധിച്ചു കേട്ടോ. സോ മറവി എന്ന് പറയുന്ന ഒരു രോഗത്തെ മനസ്സിലാക്കി അവരെ കുറച്ചും കൂടെ എംപത്തറ്റിക് ആയിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറേയും കൂടെ അവർക്കും ഒരു പീസ് ഓഫ് മൈൻഡ് ആവും. സോ അവരെ കെയർ ചെയ്യുന്നവരെ നമുക്കൊന്ന് റെസ്പെക്ട് ചെയ്യാം. മാത്രമല്ല ലൈഫിനെ കുറച്ചും കൂടെ സ്വീറ്റ് ആൻഡ് സ്വീറ്റസ്റ്റ് ആയിട്ട് കാണാനായിട്ട് അവരെ ഒന്ന് സഹായിക്കാനും നമുക്കൊന്ന് പരിശ്രമിക്കാം. ഇന്നത്തെ ഈ ഒരു അൽഷിമേഴ്സ് ഡേയിൽ എനിക്കതാണ് പറയാനായിട്ടുള്ളത്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. അൾഷിമേഴ്സ് രോഗത്തെ പ്രമേയമാക്കി മോഹൻലാൽ നായകനായി അഭിനയിച്ച 2005 പുറത്തിറങ്ങിയ മലയാള സിനിമ ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, അൾഷിമേഴ്സ് രോഗത്തെ പ്രമേയമാക്കി മോഹൻലാൽ നായകനായി അഭിനയിച്ച 2005 പുറത്തിറങ്ങിയ മലയാള സിനിമ ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവി ചേച്ചിയാണ്. ദേവി ചേച്ചി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. സോ ദേവി ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടാണ് ദേവി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. സോ കുറേ മെസ്സേജസ് നമുക്ക് അങ്ങനെയും വരാറുണ്ട്. സെൽഫ് കെയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളെ തന്നെ നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യുക, നമ്മളെ തന്നെ നമ്മളൊന്ന് ഡേറ്റിങ്ങിന് കൊണ്ടുപോവുക, നമ്മളെ തന്നെ നമ്മളൊന്ന് വിഷ് ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര നല്ലതാണ് കേട്ടോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. സോ വൺസ് അഗെയിൻ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ ദേവി ചേച്ചി. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും വിഷസ് നിങ്ങൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. സോ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: ഗ്രാം

My Radio 90 FM, 90 FM. கேட்டறிஞர் கூட்டுக்குடா.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ചില ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കുന്നത് ഫോട്ടോ ആൽബത്തിലല്ല, നമ്മുടെ മനസ്സിലാണ്. ആദ്യമായി സ്കൂളിൽ പോയ ദിവസം, ആദ്യ ശമ്പളം കിട്ടിയ ദിവസം, നമ്മൾ ഏറ്റവും സ്നേഹിച്ച ഒരാളുടെ മുഖം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ട്രഷർ ബോക്സസ് ആണ്. പക്ഷേ ഈ ഓർമ്മകൾ പതിയെ മങ്ങി തുടങ്ങിയാലോ? ഇവിടെയാണ് അൾഷിമേഴ്സ് ഡിസീസ് എന്ന രോഗത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടത്. ഇത് സാധാരണ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ മറവിയല്ല. ഓർമ്മ, ചിന്ത, സംസാരശേഷി, ദിവസേനയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവ് എന്നിവയെ ബാധിക്കുന്ന ഒരു പ്രോഗ്രസീവ് ബ്രെയിൻ ഡിസോർഡറാണ്. അതുകൊണ്ട് തന്നെ മറവി കണ്ടാൽ കളിയാക്കാതെ ശ്രദ്ധിക്കാം. കാരണം ചിലപ്പോൾ ഒരാളുടെ മറവിക്ക് പിന്നിൽ ഒരു വലിയ മെഡിക്കൽ സ്റ്റോറി ഉണ്ടാകാം. ഓർമ്മകളെ വിലമതിക്കാം, മറവിയിലൂടെ കടന്നു പോകുന്നവരെയും അത്ര തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അയ്യോ, വയസ്സായാൽ മറവിയൊക്കെ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും വളരെ കാഷ്വലായി പറയുന്നൊരു സെന്റൻസ് ആണ് കേട്ടോ. പക്ഷെ എല്ലാ മറവിയും നോർമൽ ഏജിങ് അല്ല. താക്കോൽ എവിടെ വെച്ചെന്ന് ഇടയ്ക്കൊക്കെ മറക്കുന്നത് സാധാരണയായിരിക്കാം. പക്ഷെ ഓരോ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. പരിചയമുള്ള സ്ഥലത്ത് വഴി മറക്കുക, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുക, അടുത്ത ആളുകളുടെ പേര് പോലും സ്ഥിരമായി ഓർമ്മിക്കാനാകാതെ വരിക തുടങ്ങിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സെൽഫ് ഡയഗ്നോസിസ് വേണ്ട, പേടിക്കേണ്ടതുമില്ല. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ സമീപിച്ച് വിലയിരുത്തുന്നതാണ് ശരിയായ വഴി. കാരണം ഏർലി ഇവാലുവേഷൻ ചില സാഹചര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മറവി വന്നാൽ ഏജ് ആണല്ലോ എന്ന് പറഞ്ഞ് വിട്ടുകളയാതെ ഇതൊന്ന് ചെക്ക് ചെയ്യണേ എന്ന് ചിന്തിക്കാട്ടോ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റ് സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: Trippin' away. Hey, trippin' away. Hey, trippin' away.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അൽഷിമേഴ്സ് ഉള്ള ഒരാൾ ഒരേ കാര്യം വീണ്ടും ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എന്ന് ദേഷ്യപ്പെടുന്നതിനേക്കാൾ വീണ്ടും സ്നേഹത്തോടെ പറയാൻ നമുക്ക് കഴിയുമോ? കാരണം അവരുടെ മെമ്മറി മാറിക്കൊണ്ടിരിക്കാം. അവർ മനഃപൂർവ്വം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതും അല്ല. അവരോട് സംസാരിക്കുമ്പോൾ ചെറിയ സെന്റൻസ് ഉപയോഗിക്കുക. ഒരു സമയം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുക. വഴിതെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ സുരക്ഷിതമായ എൻവയോൺമെന്റ് ഒരുക്കുക. അവരുടെ ഇൻഡിപെൻഡൻസ് കഴിയുന്നത്ര റെസ്പെക്ട് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത്, വ്യക്തിയെ രോഗിയായി മാത്രം കാണരുത്. അവർക്കും ഫീലിംഗ്സ് ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്, പഴയ ഓർമ്മകളും ഉണ്ട്. സ്നേഹിക്കപ്പെടാനായിട്ടുള്ള അവകാശമുണ്ട്. ചിലപ്പോൾ അവർ നമ്മളെ മറന്നേക്കാം, പക്ഷെ നമ്മൾ അവരെ മറക്കാതിരിക്കുക. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗെയിൻ എ വെരി വാം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അൽഷിമേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ രോഗിയെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. പക്ഷെ അവരുടെ കൂടെ ഓരോ ദിവസവും നിൽക്കുന്ന കെയർ ഗീവേഴ്സ്, അവരും ഒരു വലിയ ഇമോഷണൽ ജേർണിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും, ഒരുപാട് പേഷ്യൻസ് വേണം. ചില ദിവസങ്ങളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകാം, ഗിൽട്ട് ഉണ്ടാകാം, എക്സോഷൻ ഉണ്ടാവാം. അതുകൊണ്ട് കെയർ ഗീവേഴ്സിനോട് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം എന്ന് മാത്രം പറയാതെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ പറയൂ എന്നും പറയണം. ഒരു മണിക്കൂർ അവർക്കായി സമയം കണ്ടെത്തുന്നതും ഒരു ചെറിയ വീട്ടുജോലി ഏറ്റെടുക്കുന്നതും ഒന്ന് കേട്ടിരിക്കുന്നതും പോലും വലിയ സപ്പോർട്ടാണ് കേട്ടോ. ഒരു വ്യക്തിയെ കെയർ ചെയ്യുന്നത് ഒരു കുടുംബത്തിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആകരുത്, കെയർ ഗീവിങ്ങിനും കെയർ വേണം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമ്മുടെ ശരീരത്തിന് എക്സസൈസ് വേണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ബ്രെയിനിനും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആവശ്യമാണ് എന്ന കാര്യം നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്? റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, നല്ല ഉറക്കം, ബാലൻസ്ഡ് ഡയറ്റ്, സോഷ്യൽ കണക്ഷൻ, മെന്റൽ സ്റ്റിമുലേഷൻ, ബ്ലഡ് പ്രഷർ, ഡയബറ്റിക്സ് പോലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് നിയന്ത്രിക്കൽ, ഇവയെല്ലാം ഓവറോൾ ബ്രെയിൻ ഹെൽത്തിന് പ്രധാനമാണ്. ഇതൊന്നും അൾഷിമേഴ്സ് തടയും എന്ന് ഉറപ്പ് നൽകുന്ന മാജിക് ഫോർമുലയല്ല, പക്ഷേ ഹെൽത്തി ഹാബിറ്റ്സ് പൊതുവെ ബ്രെയിനിനും ഹേർട്ടിനും നല്ലതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു ചെറിയ ചേഞ്ച് തുടങ്ങാം. ഒന്ന് നടക്കാം, സുഹൃത്തുക്കളോട് സംസാരിക്കാം, പുതിയ എന്തെങ്കിലും പഠിക്കാം, നന്നായി ഉറങ്ങാം, ബ്രെയിനിനെ ഉപയോഗിക്കാം, ബോഡിനെ മൂവ് ചെയ്യാം, പീപ്പിളിനെ കണക്ട് ചെയ്യാം. ഹെൽത്തി ഏജിംഗ് എന്നത് ഇയേഴ്സ് കൂട്ടുന്നതിൽ മാത്രമല്ല, ആ വർഷങ്ങളുടെ ക്വാളിറ്റിയിലുമാണ്. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജ്ജം വേറെയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അൾഷിമേഴ്സ് ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ഡിസീസിനെ കുറിച്ച് മാത്രമല്ല, ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോഴും ഒരാളുടെ വാല്യൂ നഷ്ടപ്പെടുന്നില്ല എന്ന വലിയൊരു കാര്യമാണ്. ഒരു പേര് മറന്നേക്കാം, ഒരു മുഖം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായേക്കാം, ഒരു പഴയ കഥ ഓർമ്മയിൽ നിന്ന് പോയേക്കാം, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ വില കുറയുന്നില്ല. അതുകൊണ്ട് അൾഷിമേഴ്സിനെ കുറിച്ച് അറിയാം, മോർണിംഗ് സൈൻ ശ്രദ്ധിക്കാം, ആവശ്യമായപ്പോൾ മെഡിക്കൽ ഹെൽപ്പ് തേടാം, കെയർ ഗിവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാം, ഏറ്റവും പ്രധാനമായി മറവിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരോട് പേഷ്യൻസും ഡിഗ്നിറ്റിയും കൈൻഡ്നെസ്സും കാണിക്കാം. കാരണം ചില ഓർമ്മകൾ മാഞ്ഞു പോയാലും നമ്മുടെ സ്നേഹം അവരുടെ ദിവസത്തിൽ ഒരു നല്ല ഓർമ്മയായി മാറിയേക്കാം. ഇന്നൊരു കോള് ചെയ്യൂ, ഒരു ഹഗ് കൊടുക്കൂ, ഒരു പക്ഷേ നാളെ അത് തന്നെയായിരിക്കും ഏറ്റവും വിലപ്പെട്ട ഓർമ്മ. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷ്യ മേറയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. അൾഷിമേഴ്സ് രോഗത്തെ പ്രമേയമാക്കി മോഹൻലാൽ നായകനായി അഭിനയിച്ച 2005 പുറത്തിറങ്ങിയ മലയാള സിനിമ ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, അൾഷിമേഴ്സ് രോഗത്തെ പ്രമേയമാക്കി മോഹൻലാൽ നായകനായി അഭിനയിച്ച 2005 പുറത്തിറങ്ങിയ മലയാള സിനിമ ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ പീഡിക ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുൻപ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലേ. എപ്പോഴും നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം വെരി നെക്സ്റ്റ് മൊമെന്റിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ മേക്ക് ഇറ്റ് സ്പെഷ്യൽ ആൻഡ് ലിവ് ഇൻ പ്രസന്റ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്ത് മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂട.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ

0: ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy 4 General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukuda.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
4: My Radio 90 FM.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹே ஹலோ, குட் ஆஃப்டர்நூன், வெல்கம் டு மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டுக்கூடா. லஞ்ச் பிரேக் அடிச்சுண்ட் அர்ஷே நிரஞ்ச ஜானகி இதவிட தீட்டுண்ட். கிருத்திய சமயத்து തന്നെ അവിടെ നിങ്ങളും എത്തിയിട്ടില്ലേ? എന്തൊക്കെയാണ്, കേരളം മൊത്തം എലക്ഷൻ ചൂടിലാണല്ലേ. ഈ ഒരു എലക്ഷൻ ഇന്നത്തെ ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ പലവർക്കും പല തരത്തിലായിരിക്കുള്ളൂ. ചിലർക്കൊക്കെ ഡ്യൂട്ടി റെസ്പോൺസിബിൾ ഡേ ആയിരിക്കും, മറ്റു ചിലർക്ക് ഹോളിഡേ ആയിരിക്കും, ആൻഡ് വേറെ ചിലർക്ക് സെൽഫി എടുക്കാനുള്ള ഡേ ആയിരിക്കുള്ളൂ. ഞാൻ വോട്ട് ചെയ്തു, എസ്പെഷ്യലി ഈ കഞ്ഞി വോട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ സ്പെഷ്യൽ ആയിരിക്കുള്ള ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. എന്തായാലും ഈ വോട്ടൊക്കെ ചെയ്യാൻ മടിച്ച് നിൽക്കാണ് എന്നുണ്ടെങ്കിൽ വേഗം പോയി വോട്ടൊക്കെ ചെയ്യാട്ടോ. റൈറ്റ് വോട്ട്, റൈറ്റ്ലി വോട്ട് ചെയ്യാം. നമ്മൾക്ക് എന്തായാലും നമ്മുടെ സിനിമാ ലോകത്തിലേക്ക് കയറാം. അതിന് മുൻപ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി വടികളിലേക്കും കയറാല്ലേ. വടികൾ കേൾക്കാം. നിങ്ങൾ കിടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ജീവിതത്തിൽ ഒരുപാട് തോൽവികളും ഒരുപാട് ജയങ്ങളും നേടിയവരാണല്ലേ നമ്മൾ. ഒരു കയറ്റവും ഒരു ഇറക്കവും ഉണ്ട് എന്നൊക്കെ പറയും പോലെയാണ് ഒരുപാട് ഇറക്കങ്ങൾ ഇറങ്ങുമ്പോഴും അടുത്ത കയറ്റത്തിനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ ഈ കയറ്റവും ഇറക്കവും എല്ലാം കഴിഞ്ഞൊരു പാത നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നേ. അവിടെ എവിടെയും നിൽക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു പാത നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഒരു ഇരുട്ടിൽ പ്രകാശം എന്തായാലും തെളിയുമെന്നൊക്കെ പറയുന്ന പോലെയാണ് ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. ആ ഒരു ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നാൽ ഉറപ്പായിട്ടും ഒരു വഴി തെളിയും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വഴികളിൽ എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പാട്ടുകളിലേക്ക് നീങ്ങാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളുടെ നേരെ വായിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഇത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചുവരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ശാരകയാട് യെസ് അങ്ങനെ ആ സമ്മാനത്തിനുള്ള സമയമായിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം, അൽസിമസ് രോഗത്തെ പ്രമേയമാക്കി മോഹൻലാൽ നായകനായി അഭിനയിച്ച് 2005 പുറത്തിറങ്ങിയ മലയാള സിനിമ ഏതാണ്? അൽസിമേഴ്സ് രോഗത്തെ പ്രമേയമാക്കി മോഹൻലാൽ നായകനായി അഭിനയിച്ച് 2005 പുറത്തിറങ്ങിയ മലയാള സിനിമ ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ് 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് ട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്. നമ്മുടെ ജീവിതത്തിലെ ചില ദിവസങ്ങൾ ഉണ്ടാവില്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇന്ന് നടക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ച് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ സന്തോഷം, ആഘോഷം, ബിന്ദുക്കൾ, ഭക്ഷണം, ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ആ കല്യാണം തന്നെ ഒരുപാട് അപ്രതീക്ഷിത സംഭവങ്ങളുടെ തുടക്കമായാലോ? അങ്ങനെ ഒരു വ്യത്യസ്തമായ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. ബോധരാത്രി 2026, അതായത് ഈ വർഷം ഓഗസ്റ്റ് 21 തിയേറ്ററിലെത്തിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ കരുപ്പ സാവിയാണ്. ഋഷികാന്തും മനീഷ്മ അനിൽകുമാറാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കല്യാണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ പ്രധാന ആകർഷണം. സാധാരണ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത് സന്തോഷവും ആഘോഷങ്ങളൊക്കെയാണല്ലേ. എന്നാൽ ഈ സിനിമയിൽ ആ കല്യാണം പല അപ്രതീക്ഷിത സംഭവങ്ങൾക്കും വഴിയൊരുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കല്യാണത്തിന്റെ കഥ മാത്രമല്ല, ആഘോഷത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കഥാപാത്രങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന ഭാഗവും. ഒരു രാത്രിക്കുള്ളിൽ ഇത്രയധികം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ചിരിയും ടെൻഷൻസും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാകുമല്ലോ. അത്തരം ഒരു അനുഭവമാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുൻപായി കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. ലഞ്ച് ബ്രേക്കിൽ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്.
1: ഒരു കല്യാണത്തിന് നമ്മൾ പോകുമ്പോൾ അവിടെ വധൂവരന്മാരെ കാണാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും ഒക്കെ ആയിരിക്കും ആഗ്രഹിക്കുക. പക്ഷേ ആ കല്യാണത്തിൽ വധൂവരന്മാർക്ക് തന്നെ വിവാഹത്തോട് താല്പര്യമില്ലെങ്കിലോ? അപ്പോൾ എന്തായിരിക്കില്ലേ അവിടുത്തെ അവസ്ഥ? ബോധരാത്രിയിലും കഥയിലേക്ക് വരുമ്പോൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്ന രണ്ട് അപരിചിതരെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ വിവാഹം ഇരുവരും ആഗ്രഹിച്ച ഒന്നല്ല. അതിനിടയിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഈ വിവാഹാഘോഷത്തിനിടയിൽ നിന്ന് ഇരുവരും അവിടെ നിന്ന് മാറിപ്പോകുന്നതും അതോടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതാണ് സിനിമയുടെ പ്രധാനമായിട്ടുള്ള ഭാഗം. ഒരു ചെറിയ കാര്യത്തിൽ പോലും എങ്ങനെയാണ് വലിയ സംഭവങ്ങളിലേക്ക് വഴി മാറുന്നത് എന്ന് ഈ കഥയിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു രസകരമായൊരു കാര്യമുണ്ട്, ഒരു കല്യാണം എന്നത് രണ്ട് വ്യക്തികളുടെ മാത്രം കാര്യമല്ല എന്നതാണ്. അതിനൊപ്പം രണ്ട് കുടുംബങ്ങളുടെയും പ്രതീക്ഷയും ആഗ്രഹങ്ങളും ബന്ധങ്ങളും ഒക്കെ കൂടിയാണ്. അപ്പോൾ ആ വിവാഹത്തിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം പലർക്കും എത്തും. ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നറിയാനായിട്ട് നമുക്ക് കാത്തിരുന്ന് കേൾക്കാം.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്. ഒരാള് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോ ആ സ്നേഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്നതും പ്രധാനം വാടല്ലേ. സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹം മാത്രം മതിയോ, അതോ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം കൂടി എടുക്കേണ്ടതായിട്ടുണ്ടോ? മോതിരാത്രിയിൽ നമ്മുടെ നായകനും നായികയും തമ്മിലുള്ള പ്രണയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്ര ചോദ്യങ്ങളും ഉയരുന്നുണ്ടല്ലേ. നമ്മുടെ നായകന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയും അതിനൊപ്പം അവൻ നേരിടുന്ന ജീവിതത്തിലെ യഥാർത്ഥങ്ങളും സിനിമയിലെ ശ്രദ്ധേയമാണ്. ഈ പ്രണയം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളും ഒക്കെ കടന്നു വരും. സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ വരാൻ പറയുന്നത് എളുപ്പമാണ്, പക്ഷേ ആ വ്യക്തി സുരക്ഷിതമായൊരു ജീവിതം നൽകാൻ കഴിയുമോ എന്ന ചോദ്യം വരുമ്പോൾ കാര്യങ്ങൾ മാറും. ഇവിടെ പ്രണയത്തെ കുറിച്ചുള്ള വാക്കുകളും ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കാനുള്ള കഴിവും തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ്. സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കണോ അതോ ആദ്യം സ്വന്തം ജീവിതം ശരിയായിട്ട് മുന്നോട്ട് പോകണോ? ഈ ചോദ്യത്തിന് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും ഉണ്ടാകുക. പ്രണയത്തിന്റെ മനോഹരമായ വശം മാത്രമല്ല അതിനൊപ്പം വരുന്ന ഉത്തരവാദിത്തങ്ങളും കൂടി ചർച്ച ചെയ്യുന്ന സിനിമയാണ് നമ്മുടെ മോതിരാത്രി. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ லஞ்ச் பிரேக்கில் ரிஷே தீராஜ ஜானகியாட்.
1: சில சினிமகൾ கண்டு കഴിഞ്ഞா നമ്മളെ കുറച്ചു നേരം അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും ആലോചിച്ചു പോകുന്നല്ലേ. അത്തരത്തിൽ പ്രണയത്തെയും ബന്ധങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ ഇടം നൽകുന്ന സിനിമയാണ് ബോധരാത്രി. സ്നേഹം എന്ന് പറയുമ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം മാത്രമല്ലല്ലോ, ആ വ്യക്തിയോടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കുക, അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുക, അവർക്ക് വിഷമം വരുമ്പോൾ കൂടെ നിൽക്കുക, ഇതൊക്കെയും സ്നേഹത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാകും, പക്ഷേ ആ വ്യക്തിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ മറന്നു പോകും. നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അവർക്ക് നല്ലതെന്ന് കരുതി തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരം കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുക എന്നതാണ്. ബോധരാത്രിയുടെ അവസാനം പ്രേക്ഷകരെ ഈ ചിന്തയിലേക്ക് എത്തിക്കുന്നുമുണ്ട്. സ്നേഹിക്കുന്ന ഒരാൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതും ആ വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കുന്നതും ഒരു ബന്ധത്തിൽ എത്രത്തോളം പ്രധാനമാണ് എന്ന് യൂറോ സിനിമ ഓർമ്മിപ്പിക്കുന്നുമുണ്ടല്ലേ. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ രീതിയിൽ പരിഹാരം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടത് ഉപദേശങ്ങളായിരിക്കില്ല, മറിച്ച് അവരുടെ വിഷമം കേൾക്കാനുള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ വാഗ്ദാനങ്ങളെക്കാൾ ആവശ്യം ചെറിയ കാര്യങ്ങളിലുള്ള കരുതലായിരിക്കും. അപ്പോൾ ഈ പ്രണയം എന്നത് ഒരാളെ സ്വന്തമാക്കുക മാത്രമല്ല, ആ വ്യക്തിയെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണല്ലേ.
2: സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇമോഷനെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറയുന്നത്. സോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ ബോധരാത്രി. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷി ദീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്.
1: ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന സിനിമയും വിവാഹത്തെ കുറിച്ച് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഈ ഒരു സിനിമ വന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അടുത്തതായിട്ട് ഈ ഒരു മൂവി തന്നെ പയറ്റാം. ഇത് ഏതാണെന്നല്ലേ, 2009 നമ്മുടെ ജയേട്ടനും ബാമ സംപ്രദ സുനിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയ ഇവർ വിവാഹിതരായാൽ ആ ഒരു സിനിമയെ കുറിച്ചാണ്. അതിനെ കുറിച്ച് പറയുന്നതിന് മുൻപായി ഈ വിവാഹം എന്ന് കേൾക്കുമ്പോ ചിലർക്ക് വലിയ സന്തോഷമായിരിക്കും, മറ്റു ചിലർക്ക് െ കുറിച്ച് ചിന്തിക്കാൻ പോലും പേടിയായിരിക്കും. എന്നാൽ പഠനം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉട്ടനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിലോ, അതാണ് നമ്മുടെ സിനിമയിലെ വിവേക്. ജയസൂര്യ അവതരിപ്പിക്കുന്ന വിവേക് അനന്തൻ മാതാപിതാക്കളുടെ ഏക മകനാണ്. അതുപോലെ തന്നെ MBA പഠിക്കുന്ന വിവേകിന് വിവാഹം കഴിച്ച് കുടുംബജീവിതം തുടങ്ങണമെന്ന ആഗ്രഹമാണുള്ളത്. എന്നാൽ കൂട്ടുകാർക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്, ആദ്യം പഠനം പൂർത്തിയാക്കണം, ജോലി നേടണം, പിന്നെ മതി വിവാഹത്തെ കുറിച്ച്. പക്ഷെ നമ്മുടെ വിവേകിന് അതൊന്നും അത്ര പിടിക്കുന്നില്ല. വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ച് കഴിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിവേകിന് മറ്റൊരാഗ്രഹം കൂടിയുണ്ട്, തന്റെ മാതാപിതാക്കള് വേർപിരിഞ്ഞ് ജീവിക്കുകയാണ്, അവരെ വീണ്ടും ഒന്നിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവും മാതാപിതാക്കളെ ഒന്നിപ്പിക്കാനുള്ള ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് വിവേകിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ ഒരു യാത്രയിൽ നമുക്ക് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ട് അറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്. ഇവർ വിവാഹിതരായാൽ അവർ സിനിമയിലേക്ക് വരുമ്പോ ഒരു ഫോൺ കോളിലൂടെ ഒരാളെ പരിചയപ്പെടുന്നു, പിന്നീട് അതേ വ്യക്തിയെ ജീവിത പങ്കാളിയായി കണ്ടുമുട്ടുന്നു. എന്നാൽ ആ വ്യക്തി തന്നെയാണ് നേരത്തെ ഫോണിലൂടെ മുഴക്കിട്ട ആളെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അൺസഹിക്കബിൾ ആണല്ലേ. ഇവിടെ നമ്മുടെ സിനിമയില് വിവേകിന്റെയും കാവ്യയുടെയും ബന്ധം തുടങ്ങുന്നത് ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് അല്ലേ. നമ്മുടെ ബാമ ആ ഒരു എൻട്രി ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ്. പണ്ടൊക്കെ ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു, കാരണം ഇതുപോലെ ആരെങ്കിലും വിളിച്ച് ചീത്ത പറയോ എന്നുള്ളത്. നമ്മൾ ചിലത് കാണുമ്പോൾ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റബിൾ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതുപോലെ ഞാൻ എൻ്റെ ലൈഫിലെങ്കിൽ വരുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഒക്കെ ആയിരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിരിക്കില്ലേ ഇത് പലർക്കും റിലേറ്റബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചുറ്റും കണ്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സിനിമയിൽ. സോ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ റിലേറ്റബിൾ ആണ്. എല്ലാത്തിനും ഉപരി കാലങ്ങൾക്ക് ശേഷം ചില മൂവീസ് ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും പിന്നെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും, പിന്നെ അവിടെ നിന്ന് നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് ആലോചനകളും ഓർമ്മകളും ഒക്കെ വന്നിട്ടുണ്ടാകും. എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആകാനായിട്ട് പാട്ടുകൾക്ക് വേണ്ടി ട്യൂൺ ചെയ്യാണ്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്. വിവാഹത്തിന് മുൻപ് ഒരാളെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും അല്ലേ? ഒരുമിച്ച് എവിടെയെങ്കിലും പോകണം, എങ്ങനെയൊരു ജീവിതം നയിക്കണം, ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ആലോചിക്കും. എന്നാൽ വിവാഹശേഷം യഥാർത്ഥ ജീവിതം തുടങ്ങുമ്പോൾ ആ സ്വപ്നങ്ങൾക്കൊപ്പം ഉത്തരവാദിത്വവും വന്നു ചേരും. ഇവർ വിവാഹിതരായാൽ എന്ന സിനിമയിൽ വിവേകിന്റെയും കാവ്യയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതും അത് തന്നെയാണ്. വിവാഹശേഷം വിവേകിന് തന്റെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കാനായിട്ട് കഴിയുന്നില്ല. അതിനിടയിൽ MBA പരീക്ഷയിൽ വിജയിക്കാത്തതും അച്ഛനുമായുള്ള തർക്കവും അവന്റെ ജീവിതത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. സ്വന്തമായി വരുമാനമില്ലാത്ത അവസ്ഥയിൽ വിവേകിന് പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നുണ്ട്. ഇവിടെ കാവ്യയുടെ ജീവിതവും ശ്രദ്ധിക്കേണ്ടതാണ്. അവൾക്ക് സ്വന്തം ജോലിയുണ്ട്, സ്വന്തം ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ വിവാഹശേഷം അവൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവളുടെ ജീവിതത്തെ ബാധിക്കുകയാണ്. ഒരു ബന്ധത്തിൽ ഒരാൾ മാത്രം എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എളുപ്പമല്ല. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുകയും ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്, അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും. അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ചും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് എന്താ ലൈഫിനെ കുറിച്ച് പറഞ്ഞു തരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി മൂവിയാണ് ഇവർ വിവാഹിതരായാൽ. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ കൊട്ടുന്നുണ്ട്. മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം.
1: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: learning. Prime Academy for General Education.
1: Welcome back to our show, Lunch Break. Rishi, Raja Janaki Yard. യെസ് അങ്ങനെ ആ ചോദ്യം മിസ്സായിക്കൊക്കെ വേണ്ടി ഒന്നും കൂടി ഒന്ന് ഞാൻ ആ ഒരു ചോദ്യവുമായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം അല്ലേ. അൽസിമസ് രോഗത്തെ പ്രമേയമാക്കി മോഹൻലാൽ നായകനായി അഭിനയിച്ച് 2005 പുറത്തിറങ്ങിയ മലയാള സിനിമ ഏതാണ്? അൽസിമേഴ്സ് രോഗത്തെ പ്രമേയമാക്കി മോഹൻലാൽ നായകനായി അഭിനയിച്ച് 2005 പുറത്തിറങ്ങിയ മലയാള സിനിമ ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ചാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. 90 FM.

0: സാക്ഷി പറയും ഭൂമിയിൽ അടിപൊളി കുടുംബം പൊതുവാരം നടന്നുകൊടുക്കും.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 3414.

ഒരാൾ കണ്ടു ഞാനും കണ്ണിൽ തിളങ്ങും ഉള്ളിലുള്ള കള്ളമത്രയും തൊട്ടു നീയും എന്നിൽ മിനുങ്ങും പട്ടുപോലെ ഉള്ളൊരിഷ്ടവും

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
2: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ ാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്.
1: ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരും ഇല്ലടാ.
2: ചേട്ടാ ഞാൻ ഒരു
1: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.